ദിസ്കോറും മുൻതയാക്കുള്ളവേ യാ കാരിഞ്ഞപ്പുക ദഹ്ദോ ഗന്തുദോ ഗനലേ ലീജങ്ക ഖൈയിതു ബോലം ഞിത്നു ബാഖ് ഞിഫിഗൻ തൈ ഞിപ്പ ഞ്ഞഫി ഞ്ഞഫിയവ് ഞോയൈ ലയാ മതലെ തൈ ഞിപ്പ ഞ്ഞവ് നഫിയവ് ഞോയൈ ലയാ മതലെ ദനു ചുക്കൽ മോഡി ഡാൽ ഗോയോ ഗാഹ് ഞു ജിസ് യാ ബോട് ഞി ബാഖ് ഞി ബൺ ബോട് ഞി മനക് ഞി ചെലെ ബൊക്ക കി ജാ ബറയം ഫിയവ് കുഞ്ഞവ് ഗ ചരൽ അപ്പോമാ ഗ ഡോ ജേ ഹൽ ദോ ദിക്കിലേ യോ യാ അപ്പങ്ങ ദിസ്ഗോർ ഹം ചരാ ശേഖ് മക്കെ ശേഖ് മുസ്തഫ കെന്നാലെ ഗൈ അഗലെ യാ നപ്പി യാ ബറി ജോ ശേഖ് മുസ്തഫ തോ ജോ ശേഖ് ജോ ല ഗൈ ദനലെ സരിഞ്ഞ് ബാക്കി സ്വപ്നോളോ സമാം ജെ ശേഖ് മുസ്തഫാക് സബായ് ബല്ലിരു യോ യാ മതല്ലോല ചെയ് യാ മന ബെരലെ കുയ് ബഞ്ഞ ജീതു കോ ലോലേ മുയ് ബഞ്ഞ ഹലാം നദം ബത്തായ ബജിസ് ദുമാം ജെ ജാല പലെ യാ കു ജീതു കുവിർ ഖൈഫ പൊട്ട പൊട്ട കൗ മോ ജീതു moo mën a jiite gorne mooy xettile du gantu nit ci gitéem te doo ko war ci sa wax doo facce doo facce doo dig nit muy dox ba tele yaa ma sëriñu ko yiw ak doomi soxna ya xam yaa mën a mboot nit ñu baax ne mag ñi boo ci xale yow ker ga sedd nga neex meññet sa door ak itam yow kër gu sedd nga neex meññet sa door ak itam si fiix nga yaatu ta set yaa baax ci waaju tele du jëw du wor te du wax nit ñi du lu rafet fa bul jëmmam ca ko ca kaw kenn day muñ di baale cheikh mbacke cheikh mustapha sennaale yaa ko matal ndoxo juma feefa taayif lamp yaa ki cëli yàlla na nga sax fii ci duniyaa ñetti bi juniat baraw san yi bokki nooy yàlla boo fi tëli mboolim sa sëli juddoo gul ami sën fi sa wet ngay muccakay muccaleekay baaxakay darale du jëflu ñaaw du ko wax xéemuli mbokkam itam yow mënu laa jëf lu sew donnoo ko fii du fële neñu mbalaan bu jëtul ñu dee ko far di xaral yow yaari wet yii nga am yëpp rafet matale mboole ku lay def moroomit xam na tey ni bu wér yow doo moroomam te doo maasam ku jéemit cële yàllaa la tànni ci biir tanneeg yu baax yi fi gën lii tax nga di gelwar di sanga yaa sarale moo mën a ceeru gën te xam saraa nga kum yéemi na ngërëg ba am yaraa nga moo mën a ceeru gën.